കേളത്തെ ചുക്കുക പെരുവ കേളത്തെ തൊക്ക കൊടുവ തന്നെ മന തന്നെ കുളിശിയാടുവ ദേവരാട്ടം.